0: ഹലോ ഹലോ നമസ്തേ
1: ഹലോ
0: നമസ്തേ
1: നമസ്തേ മാഡം
0: യാരിതു
1: ലതാ ಅಂತ മാഡം
0: ലതാ എല്ലിന്ന് കരെ മാഡ്താ ഇരുദു
1: ചിത്രദുർഗ ഹൊളൽഗർ നഗരದಿಂದ മാഡം
0: ಏನ್ ಮಾಡ್ಕೊಂಡಿರದು ലതാ അവരു
1: ನಾನು സ്റ്റെനോഗ്രാഫർ മാഡം
0: സ്റ്റെനോഗ്രാഫർ ഹലോ
1: മാഡം
0: ഓക്കേ എല്ലി കേൾസ ಮಾಡ್ತಾ ഇരുദു
1: ನಾನು
0: ತುಮಕೂರಲ್ಲಿ ಕೋರ್ಟ್ ಅಲ್ಲಿ ವರ್ಕ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಮೇಡಮ್. ಓಕೆ ವೆರಿ ಗುಡ್. ಓಕೆ ಲತಾ ಅವರೇ ಇವಾಗ ಹಾಡನ್ನ ಪ್ಲೇ ಮಾಡ್ತೇನೆ ಕೇಳಿಸ್ಕೊಳ್ಳಿ.